0: ഞാൻ കാരയ്ക്കാൽ എഫ്എമ്മിന്റെ ഒരു ശ്രോതാവാണ്. ഞാൻ ദിവസേന എഫ്എം കേട്ടുകൊണ്ടിരിക്കുന്നു. കാരയ്ക്കാൽ എഫ്എമ്മിന്റെ ശ്രോതാക്കൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ. സമത്വ സാഹോദര്യത്തിന്റെ സ്വപ്നങ്ങൾ പൂത്തുലഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ പൊന്നോണം മഹാബലി ചക്രവർത്തിയെ വരവേൽക്കാൻ വേണ്ടി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ.
1: காரை பண்பலையின் இசை கொண்டாட்ட பூக்கள் இன்றைய நாள் ஓணம் திருநாளின் கொண்டாட்ட பூக்கள்.